ന്യായ സൂത്ര ദേശനാവ് മഹാകാരുണിക ബുദ്ധരാജാനന് വഹൻസേ വിസിൻ ലോക സത്വയാ വെത അനുകമ്പാവിന് ദേശനാ കരണ ലദ് ആരക്ഷക പരിത്രാണ ദേശനാ അതരിൻ മഹാസമയ സൂത്ര ദേശനാവ് അതി വിശേഷ വൂവകി താരകാ സമൂഹയ പിരിവരാ ബെബലിന് പൂർണ്ണ ചന്ദ്രയാസേ എദാ കപില വസ്തു നഗരാസന്നേ മഹാവനപിത ഏകാലോക കരമിന് സമസ്ത മഹാവിശ്വതലേമ ബുദ്ധാജ്ഞാ ചത്രയട ഹസു കരമിൻ പവത്മന ലദ് മേ ദേശനാ വിശേഷയന്മ സജായന കിരന്നേ സമ്യ ദൃഷ്ടിക ദിവിദേവതാം വാൻസേലാഗീ എൽമ ബെൽമഹാ ആശീർവാദ്യ അപേക്ഷാവിനി എദാ ബുദുരജാനൻ വഹൻസേഗീ ശ്രീപാദ മൂലഹി ഗൗരവാഭിവാദന പൂർവകവ ദശ ദാസ ചക്രാവാട്യാനി സിത സപമിനി മഹാനുഭാവ സമ്പന്ന ദിവ്യ ഗണയ ബുദുരതുൻ സരണ ഗിയ യം പിംബതി വീനം ഈ അയ കിസിദാ അപായഗാമി വന്നി നെട കിയമി ബുദ്ധ പ്രമുഖ ശ്രാവക സംഘരത്നയട സ്വകീയ അത്യന്ത ഗൗരവയ പുതുകലഹ മേ വനാഹി വിശ്വഗത ദിവ്യ ശക്തീൻ ഏകരാശി കരമിനി ജീവിതേട എലമിന സകലാന്തരായ ദുരുകുട സിത ശാന്തിയ സലസീമേലാ മഹോപകാരീ വന പരിത്രാണ ധർമ്മയകി സിയലു ദേവ്യൻകേ ആശീർവാദ്യ പിനിസ് ഈ മഹാനുഭാവ സമ്പന്ന മഹാസമയ സൂത്രയ സെതഹസിതിൻ സജ്ജായനെ കരുണ ലഭനേ പൂജ്യ ഗണി കുമുരേ ശാന്ത സ്വാമിൻ വഹൻസ.